ഇവിടെ അവരണാക്കോളെ അവത്തെ ഭക്ഷ്യേ മേലേ ചരം പ്രാപ്ത ഹോയെ സാച്ചാ സാഹിബ് മഹാരോ സത്ഗുരു ദിയാ ദിഖായെ അമൃത വർഷ.